എക്കിബാ കുറിയനുദേ ഹുഷ്കമി ഹമകശവറും എക്കലേഗൈ ത്യബാ മീഹുന്നം ഹുരി ഫാളു എഗിംവാ അദാവാ തിരിയക്കെ.

അതിഹമകശവറും എകലേഗ ഫാനി ഖിയാമവുംഗ വഖ്തം ഹുരി അലാമാതകെ ഫഹതിയ ബാമീഹും എ ദുവഹാമിദു ശക്കു നുകുറാ ഹുഷ്കമെ അദിത്യ ബാമീഹും തിമൻ റസ്കലാംഗ മഗത്ത ബാവാഷ മീ സീദാ വെഗംവാ തിദുമഗേ.

0: ഹമകഷവറും മണിതിക്കക്കും തിമനസ്കലാങ്കെ ഇൻസാനാ ഹെദ്ദെവിക്കം എ ഇൻസാനായ നേങ്കനീ ഹെയ്യെ ഫഹെ എഹാറും ഏനാ വണീ ഫാളുവെ ബയാം വെഗെംവാ ദെക്കുളുവെരിയക്കു കമുകെ وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم
1: ادي انسانا تمن رسكلانگ مثال جس ادي اينا هدوي گوين اينا هندما نتالي اينا بني كشت فيوه هلاكو افا ونكو എ തകെതി ദിരുവാണി കാ കുഹയ്യെ
0: ഖുൽ യുഹ്യീഹ അല്ലദീ അൻശഅഹ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം
1: കലേഗഫാണു വിദാളുവാഷെ എ കഷിതൻ അലുൻ ദിരുവാണി ഫുറതമ ഫഹറു എ കഷിത ഉഫെദ്ദെവി റസ്കലാംഗെ ಅದಿ ಎಖಲಾಂಗೆಯಿ ಹುರಿಹಾ ಮಖಲೂಗುಂಗೆ ಕಂತ ಮೊಳ ದೆನೆ ಒಡಿಗೆಂವ ರಸ್ಕಲಾಂಗೆ